ശരി ശരി ശരി ശരി ശരി ശരി ശരി ശരി ശരി ശരി ശരി ശരി ശരി ശരി ശരി ശരി ശരി ശരി ശരി ശരി ശരി ശരി ശരി ശരി ശരി ശരി ശരി ശരി ശരി ശരി ശരി ശരി ശരി ശരി ശരി ശരി ശരി ശരി ശരി ശരി ശരി ശരി ശരി ശരി ശരി ശരി ശരി ശരി ശരി ശരി ശരി ശരി ശരി ശരി ശരി ശരി ശരി ശരി ശരി ശരി ശരി ശരി ശരി ശരി ശരി ശരി ശരി ശരി ശരി ശരി ശരി ശരി ശരി ശരി ശരി ശരി ശരി ശരി ശരി ശരി ശരി ശരി ശരി ശരി ശരി ശരി ശരി ശരി ശരി ശരി ശരി ശരി ശരി ശരി ശ